നിഗരി നിരുത സദത്ത ഗഗത്ത മമത്ത തപ്പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ പമദ